0: ഫർഹാദ് ആണ് ദിവേഹി എഫ് എം.
1: ദിവേഹി എഫ് എം,
0: ദിവേഹി നായകൻ.
2: മോദി ഹെക്കെ മെഗാഹെർട്സ്, ദിവേഹി എഫ് എം.

0: ദിവ്യ എഫ് എം, ദിവ്യഹിന്നായകം.
1: നൂതിയ എക്കെ മെഗാഹെർട്സ് ദിവ്യ എഫ് എം.
2: ലവയ കഫ ലവയ.

0: ഫർഹാദ്ഗെ അടു ദിവഹി എഫ് എം ദിവഹി നായകു
1: മോദി ഹെക്കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം.